ഹജീവ സംഗീതം കാര്യക്രമത്തിന്റെ ചെയ്തിരിക്കുന്ന സ്നേഹം അറിവിലാക്കി എട്ടുകൊണ്ട് വന്ന വൈദ്യുത കാര്യക്രമത്തിന്റെ അറിവിലാക്കി